88.9 മിനിറ്റ് മലയാള ജാലകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു ദിനം എല്ലാവർക്കും ആശംസിച്ചുകൊള്ളുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഓണാഘോഷം അടുത്ത സാറ്റർഡേ ആണ്. ഇനിയധികം ദിവസമില്ല. അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഉള്ളവരെല്ലാം ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ഒരു ബുദ്ധിമുട്ട് ലാസ്റ്റ് നേരത്താണ് എല്ലാവരും ചേട്ടാ ടിക്കറ്റ് ഉണ്ടോ എന്താ എന്ന് ചോദിച്ചു വരാറുള്ളത്. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ടേക്ക് ആരും എത്തരുത്.

ലോകകപ്പ് ഫുട്ബോൾ അവസാനിച്ചു. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് 2027 ഏകദിന ലോകകപ്പാണ്. 2027 വേൾഡ് കപ്പ്, മെൻസ് വേൾഡ് കപ്പ് നടക്കുന്നത് ആഫ്രിക്കയിൽ വെച്ചിട്ടാണ്. 3 രാജ്യങ്ങളാണ് ഇതിൻ്റെ ആതിഥേയത്വം വഹിക്കുന്നത്. ദക്ഷിണാഫ്രിക്ക, സിംബാബ്വെ, നമീബിയ എന്നീ രാജ്യങ്ങളാണ്. 2003 ദക്ഷിണാഫ്രിക്കയും സിംബാബ്വെയും ചേർന്ന് ലോകകപ്പ് സംഘടിപ്പിച്ചതിന് ശേഷമുള്ള ആദ്യ ആഫ്രിക്കൻ ലോകകപ്പ് മത്സരമാണിത്. 24 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വേൾഡ് കപ്പ് ആഫ്രിക്കയിലേക്ക് പോകുന്നു. എനിക്കിപ്പോഴും 2003 വെച്ച് നടന്ന ഫൈനൽ മത്സരം ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാനന്ന് കെനിയയിലായിരുന്നു, ആഫ്രിക്കയിലായിരുന്നു. അപ്പൊ ഈ ഏതെല്ലാം സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് കളികൾ നടക്കുന്നത് എന്നൊന്ന് നോക്കാം. ദക്ഷിണാഫ്രിക്കയിലാകെ 8 വേദികളിലാണ് മത്സരം നടക്കുന്നത്. ജോഹന്നസ്ബർഗ് വാൻഡറേഴ്സ് സ്റ്റേഡിയത്തിലാണ്, സെഞ്ചൂറിയൻ പാർക്കിൽ കളിയുണ്ട്. പിന്നെ നടക്കുന്ന വേദികൾ കേപ് ടൗൺ, ന്യൂ ലാൻഡ്സ്റ്റണാണ്, ഡർബൻ, കിങ്സ് മീഡ്, ഗ്ലബേഹ, പോർട്ട് എലിസബത്ത്, അത് സെന്റ് ജോർജ് പാർക്ക്, ബ്ലൂം ഫോണ്ടൈൻ, പാരൽ, ഈസ്റ്റ് ലണ്ടൻ. അപ്പൊ ഈ ഇത്ര 8 വേദികളിലാണ് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ട് ലോകകപ്പ് നടക്കുന്നത്. പിന്നെ 3 വേദികൾ സിംബാബ്വേയിലാണ്. ഒന്ന് ഹരാരെ സ്പോർട്സ് ക്ലബ്ബിൽ വെച്ച്, മറ്റൊന്ന് ക്യൂൺ സ്പോർട്സ് ക്ലബ്ബ് ബുലാവയോ, പിന്നെ മോസിയ ടുനേയ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം. പിന്നെ നമീബിയയിലെ ഒരു വേദി മാത്രമേ ഉള്ളൂ, അത് വൈൻഹോക്ക് നമീബിയ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആകെ 18 വേദികളിലാണ് മത്സരം നടക്കുന്നത്. അതിൻ്റെ ടൂർണമെൻറ്റ് ഫോമാറ്റ്, അതായത് 14 ടീമുകൾ പങ്കെടുക്കും. ആകെ 54 മത്സരങ്ങൾ. ഗ്രൂപ്പ് ഘട്ടത്തിന് ശേഷം സൂപ്പർ 6 റൗണ്ട്, തുടർന്ന് സെമി ഫൈനലും ഫൈനലും. ICC ഇതുവരെ ഫൈനൽ വേദി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. റിപ്പോർട്ടുകൾ പ്രകാരം ജോഹന്നസ്ബർഗിലെ വാൻഡറേഴ്സ് സ്റ്റേഡിയം അല്ലെങ്കിൽ കേപ് ടൗണിലെ ന്യൂ ലയൺസ് എന്നിവയിൽ ഒന്നിലായിരിക്കും ഫൈനൽ നടക്കാൻ സാധ്യത എന്ന് പറയുന്നു. ഈ ഈ വേൾഡ് കപ്പിൻ്റെ പ്രത്യേകത 24 വർഷത്തിന് ശേഷം ആഫ്രിക്കയിൽ വെച്ച് നടക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നമീബിയ ആദ്യമായാണ് പുരുഷ ഏകദിന ലോകകപ്പ് മത്സരങ്ങൾക്ക് വേദിയാകുന്നത്. ഉബുണ്ടു, അതായത് ഐക്യവും മാനവികതയും എന്ന ആഫ്രിക്കൻ ആശയത്തെ മുൻനിർത്തിയാണ് 2027 ലോകകപ്പ് ബ്രാൻഡിംഗ് ഒരുക്കിയിരിക്കുന്നത്. ചുരുക്കത്തിൽ 2027 ലോകകപ്പ് ക്രിക്കറ്റിനും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിനും ഒരു ചരിത്ര നിമിഷമായിരിക്കും. പരമ്പരാഗത ക്രിക്കറ്റ് വേദികളായ ജോഹന്നസ്ബർഗ്, കേപ് ടൗൺ, ഡർബൻ എന്നിവയ്ക്കൊപ്പം വിക്ടോറിയ ഫാൾസിന് സമീപമുള്ള പുതിയ അന്താരാഷ്ട്ര സ്റ്റേഡിയവും ലോകകപ്പിനെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാക്കും. അപ്പോൾ നമുക്ക് അടുത്ത ലോകകപ്പ്, മെൻസ് ലോകകപ്പിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. അടുത്തതായിട്ടൊരു ഗാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.

88.9 മിനഫ മലയാള ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഓണം പരിപാടി. അടുത്ത ശനിയാഴ്ച 4 മണിയോടുകൂടി നമ്മുടെ പരിപാടികൾ ആരംഭിക്കും. ജിലോങ്ങിൽ വെച്ചിട്ടാണ്, വെസ്റ്റ് ജിലോങ് ഹാളിൽ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത്. ഈ പ്രാവശ്യത്തെ പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് അരുൺ ഗോപന്റെ ഗാനമേളയാണ്. ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ളവരെല്ലാം പെട്ടെന്ന് ബുക്ക് ചെയ്യാം, ദിവസങ്ങളില്ല. സാധാരണ നമ്മുടെ ഈ എല്ലാ പരിപാടിക്കും കാണാറുള്ളൊരു കാര്യം, ഈ പരിപാടിയുടെ 2 ദിവസം മുന്നേ ആളുകളുടെ നെട്ടോട്ടാണ്. ഫോൺ വിളിക്കുന്നു, ചേട്ടാ ടിക്കറ്റ് എടുത്തില്ല, ഒരു ടിക്കറ്റ് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരും എന്നുള്ളതാണ്. അപ്പം അത്രയ്ക്ക് ലാസ്റ്റ് സമയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്, എത്രയും പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യും. ഇപ്പം ഞാൻ ഈ ഓസ്ട്രേലിയയിൽ വരുന്നത് 2008 അന്ന് 2008 ഓണത്തിന് എനിക്ക് പങ്കെടുക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിന്ന് പറയും. അന്ന് ഏകദേശം ഒരു 30-ൽ പരം കുടുംബങ്ങളാണ് ഇന്ത് മലയാളി കമ്മ്യൂണിറ്റിയിലുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഏകദേശം 225-ൽ പരം ഫാമിലി മെമ്പേഴ്സ് നമുക്കുണ്ട്. നല്ല നല്ല മനോഹരമായിട്ടുള്ള പരിപാടികൾ അവതരിപ്പിക്കാൻ വളരെയധികം കലാകാരന്മാരും കലാകാരികളുമുള്ള ഒരു കമ്മ്യൂണിറ്റി. അതോടൊപ്പം തന്നെ നല്ല പിന്തുണ നൽകുന്ന ഒരു ജനവിഭാഗം. അന്നത്തെ നമ്മുടെ എല്ലൊരു പ്രാക്ടീസ് സെഷൻ എന്ന് പറയുന്നത് ആദ്യം ഞാൻ വറാമ്പു കമ്മ്യൂണിറ്റി സെൻറ്ററിലാണ്. അപ്പോൾ അവിടെ എറാമ്പു കമ്മ്യൂണിറ്റി സെൻറ്റർ മോറിസ് റോഡിനടുത്തുള്ളത്, 2 മണിക്ക് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞ് പ്രാക്ടീസ് സെഷൻ വെച്ച് കഴിഞ്ഞ് 5 മണി വരെയാണ്. 19 വർഷം മുന്നിലുള്ള കാര്യം. എല്ലാവരും വന്ന് എല്ലാവരുടെയും സഹായം. ഇന്ന് ഈ കമ്മ്യൂണിറ്റി ഇത്രയും ഇതിൽ എത്തിച്ചേരുന്നതിനുള്ള മെയിനായിട്ടുള്ളൊരു കാരണം എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണമാണ്. അപ്പം എല്ലാ വിഭാഗങ്ങളും നമ്മളെ പിന്തുണച്ചിട്ടുണ്ട്. അതിലെത്രയോ ആളുകൾ പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ ആളുകളുടെ പേരുകൾ പറയാനുണ്ട്. ഇന്നും ആ സ്പിരിറ്റോടുകൂടി തന്നെ നമ്മുടെ പരിപാടികൾ മുന്നോട്ട് പോകുന്നു. അകവഴിഞ്ഞ് പിന്തുണയ്ക്കുന്ന എല്ലാവർക്കും നന്ദി. മറക്കേണ്ട, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഓണാഘോഷ പരിപാടികൾ വരുന്ന 8-ാം തീയതി, ഓഗസ്റ്റ് 8-ാം തീയതി ശനിയാഴ്ച ജിലോങ് വെസ്റ്റ് ഹാളിൽ വെച്ചിട്ടാണ്. അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണം എന്നുള്ളവർ, ആഗ്രഹമുള്ളവർ എത്രയും പെട്ടെന്ന് സമയം കളയാതെ ബുക്ക് ചെയ്യുക. ലാസ്റ്റ് മിനിറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. എല്ലാവരും തിരക്കിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫോണൊന്നും വിളിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും എടുക്കാൻ കമ്മ്യൂണിറ്റി അംഗങ്ങൾക്ക്, അതായത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കൊന്നും ചിലപ്പോൾ സാധിക്കുമെന്ന് വരില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്രസിഡൻറ്റിനെയോ അല്ലെങ്കിൽ സെക്രട്ടറിയോ മറ്റ് കമ്മിറ്റി ഭാരവാഹികളുമായിട്ട് ബന്ധപ്പെടുക.

ട്രംപ് ഭരണകൂടത്തിന് തിരിച്ചടി. $100,000 H-1B വിസ ഫീസ് പുനഃസ്ഥാപിക്കാനുള്ള ആവശ്യം അമേരിക്കൻ അപ്പീൽ കോടതി തള്ളി. ട്രംപ് ഭരണകൂടം നടപ്പാക്കാൻ ശ്രമിച്ചിരുന്ന പുതിയ H-1B വിസ അപേക്ഷകൾക്ക് $100,000 ഫീസ് ഈടാക്കുന്ന നയം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം അമേരിക്കൻ ഫെഡറൽ അപ്പീൽ കോടതി തള്ളിക്കളഞ്ഞു. ഇത് ട്രംപ് ഭരണകൂടത്തിന് വലിയ നിയമപരമായ തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായിരുന്നു കേസ്? 2025 ട്രംപ് ഭരണകൂടം പുതിയ H-1B വിസ അപേക്ഷകർക്ക് നിലവിലെ ഏതാനും $1,000 ഫീസിന് പുറമെ അധിക ഫീസ് ഏർപ്പെടുത്തിയിരുന്നു. നിരവധി സംസ്ഥാനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ നടപടിയെ കോടതിയിൽ ചോദ്യം ചെയ്തു. 2026 ജൂണിൽ ഫെഡറൽ ജില്ലാ കോടതി ഈ ഫീസ് നിയമവിരുദ്ധമാണെന്ന് വിധിക്കുകയും അത് റദ്ദാക്കുകയും ചെയ്തു. അപ്പീൽ കോടതിയുടെ തീരുമാനം. ട്രംപ് ഭരണകൂടം ജില്ലാ കോടതി വിധി സ്റ്റേ ചെയ്ത് ഫീസ് വീണ്ടും ഈടാക്കാൻ അനുമതി തേടി. എന്നാൽ ഫസ്റ്റ് US സർക്യൂട്ട് അപ്പീൽ കോടതി ആ ആവശ്യം നിരസിച്ചു. കോടതി ചൂണ്ടിക്കാട്ടിയത് ഈ ഫീസ് ഒരു നികുതിയുടെ സ്വഭാവമുള്ളതാണ്. കോൺഗ്രസിന്റെ വ്യക്തമായ അനുമതിയില്ലാതെ ഇത്തരമൊരു ഫീസ് ഏർപ്പെടുത്താൻ ഭരണകൂടത്തിന് അധികാരമില്ല. അപ്പീലിൽ സർക്കാർ വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴത്തെ സ്ഥിതി $100,000 H-1B ഫീസ് നിലവിൽ ഈടാക്കുന്നില്ല. US പൌരത്വ കുടിയേറ്റ സേവന വിഭാഗമായ USTS ഫീസ് ശേഖരണം താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. കേസിന്റെ അന്തിമ വിചാരണ ഇനിയും തുടരുന്നുണ്ടെങ്കിലും നിലവിൽ പഴയ ഫീസ് സംവിധാനമാണ് പ്രാബല്യത്തിലുള്ളത്. ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് എന്താണ് ഇതിനർത്ഥം? H-1B വിസയെ ആശ്രയിക്കുന്ന ഇന്ത്യൻ IT കമ്പനികൾക്കും പ്രൊഫഷണലുകൾക്കും ഇത് വലിയ ആശ്വാസമാണ്. പുതിയ നിയമപരമായ മാറ്റങ്ങൾ വരുന്നതുവരെ സാധാരണ H-1B അപേക്ഷാ നടപടിക്രമം തുടരും. എന്നിരുന്നാലും കേസ് ഇപ്പോഴും കോടതിയിലെത്തിയതിനാൽ ഭാവിയിൽ അന്തിമവിധിയെ ആശ്രയിച്ച് മാറ്റങ്ങൾ സംഭവിക്കാം. നല്ലൊരു തീരുമാനം, അത് കോടതി തടഞ്ഞുവെച്ചതിൽ ആശ്വസിക്കാം.

വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ളൊരു ലേഖനം വായിക്കാനിടുന്നു. അതിൽ പറയുന്നത്, അമേരിക്കയുടെ ഉപരോധങ്ങൾ ഉണ്ടായിട്ടും ചൈന സെമി കണ്ടക്ടർ രംഗത്ത് അതിവേഗം മുന്നേറുകയാണെന്നതാണ്. എന്നാൽ ഇതൊരു അഭിപ്രായ ലേഖനമാണ്, അതിനാൽ ചില വസ്തുതകളോടൊപ്പം എഴുത്തുകാരൻ്റെ വിലയിരുത്തലുകളും ഉൾപ്പെട്ടിരിക്കുന്നുണ്ട്. ലേഖനത്തിലെ ശരിയായ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ അമേരിക്കയുടെ ഉപരോധങ്ങൾക്കിടയിലും ചൈന വലിയ മുന്നേറ്റം നടത്തിയെന്നുള്ളതാണ്. അമേരിക്കയുടെ കയറ്റുമതി നിയന്ത്രണങ്ങൾ കാരണം ചൈനയ്ക്ക് അത്യാധുനിക ചിപ്പ് നിർമ്മാണ ഉപകരണങ്ങൾ ലഭിക്കാതിരുന്നെങ്കിലും സ്വന്തം സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ ചൈന വൻ നിക്ഷേപം നടത്തി. ഹോവി, SMIC തുടങ്ങിയ കമ്പനികൾ 7nm ചിപ്പുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞു. ചൈന ആഭ്യന്തര ചിപ്പ് വ്യവസായത്തിലേക്ക് 10,000,000,000 കോടി ഡോളർ നിക്ഷേപിച്ചു. മെമ്മറി ചിപ്പുകൾ, ചിപ്പ് ഡിസൈൻ, നിർമ്മാണ ഉപകരണങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ചൈനയുടെ കഴിവ് വർദ്ധിപ്പിച്ചു. ഉപരോധങ്ങൾ ചൈനയെ സ്വയം പര്യാപ്തമാകാൻ പ്രേരിപ്പിച്ചു. അമേരിക്കയുടെ ലക്ഷ്യം ചൈനയുടെ വളർച്ച മന്ദഗതിയിലാക്കുക എന്നതായിരുന്നു. എന്നാൽ അതിന്റെ ഫലമായി ചൈന സ്വന്തം ലിത്തോഗ്രാഫി മെഷീനുകൾ വികസിപ്പിക്കാൻ, സ്വന്തം ചിപ്പ് വ്യവസായം വളർത്താൻ, വിദേശ സാങ്കേതിക വിദ്യകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ കൂടുതൽ ശ്രമിച്ചു. ഒരു കമ്പനിയല്ല, മുഴുവൻ ചിപ്പ് ഇക്കോസിസ്റ്റമാണ് ചൈന നിർമ്മിക്കുന്നത്. ചൈന ഒരു കമ്പനിയെ മാത്രം ആശ്രയിക്കുന്നില്ല. ഹവായ് SMIC, ചാങ്സിൻ മെമ്മറി ടെക്നോളജീസ് CXMT, യാങ്സ് മെമ്മറി ടെക്നോളജീസ് YMTC തുടങ്ങിയ നിരവധി കമ്പനികളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ദീർഘകാല മത്സരശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു തന്ത്രമാണ്. സൂക്ഷിച്ചു കാണേണ്ട അവകാശവാദങ്ങൾ, ചൈന EUV ലിത്തോഗ്രാഫി മെഷീൻ നിർമ്മാണത്തിന് തൊട്ടരികിലാണെന്ന അവകാശവാദം, ഇതുവരെ സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. EUV ലിത്തോഗ്രാഫി ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ സാങ്കേതിക വിദ്യകളിൽ ഒന്നാണ്. നിലവിൽ ഈ മേഖലയിലെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള മുൻതൂക്കം ഡച്ച് കമ്പനിയായ ASML. ചൈന ഗവേഷണം നടത്തുന്നതിൽ സംശയമില്ലെങ്കിലും ASML തുല്യമായ വാണിജ്യ EUV മെഷീൻ ഉടൻ ലഭ്യമാകുമെന്നതിന് ഉറച്ച തെളിവുകളില്ല. ASML ആധിപത്യം ഉടൻ അവസാനിക്കും എന്ന വിലയിരുത്തൽ, ഇത് അതിശയോക്തിയായിരിക്കാം. ASML ഇപ്പോഴും പതിറ്റാണ്ടുകളുടെ ഗവേഷണ പരിചയം, ആയിരക്കണക്കിന് പേറ്റന്റുകൾ, അത്യുന്നത കൃത്യതയിലുള്ള സാങ്കേതിക വിദ്യ, ആഗോള സേവന ശൃംഖല എന്നിവയിലൂടെ വലിയ മുൻതൂക്കം വരുന്നു. അമേരിക്കയുടെ ശക്തി ഇപ്പോഴും നിലനിൽക്കുന്നു. അമേരിക്ക ഇപ്പോഴും മുൻപന്തിയിലാണ്. AI ചിപ്പുകളുടെ രൂപകൽപ്പന, GPU CPU ഡിസൈൻ, ചിപ്പ് ഡിസൈൻ സോഫ്റ്റ്വെയർ, സെമി കണ്ടക്ടർ ഗവേഷണം, ഉയർന്ന നിലവാരത്തിലുള്ള നിർമ്മാണ ഉപകരണങ്ങൾ എന്നിവയിൽ അമേരിക്ക ഇപ്പോഴും മുൻപന്തിയിലാണ്. ഇന്ത്യയുടെ സ്ഥാനം ലേഖനം പറയുന്നത് പോലെ ഇന്ത്യയും ഇപ്പോൾ സെമി കണ്ടക്ടർ മേഖലയിലേക്ക് നിക്ഷേപം വർദ്ധിപ്പിക്കുകയാണ്. എന്നാൽ ഇപ്പോഴും ഇന്ത്യയ്ക്ക് അത്യാധുനിക ചിപ്പ് നിർമ്മാണം, ലിത്തോഗ്രാഫി ഉപകരണങ്ങൾ, സമ്പൂർണ്ണ സെമി കണ്ടക്ടർ വിതരണ ശൃംഖല എന്നിവ വികസിപ്പിക്കാനുള്ള ദൂരം ബാക്കിയുണ്ട്. ഈ ലേഖനം ചൈനയുടെ നേട്ടങ്ങളെ ശക്തമായി അവതരിപ്പിക്കുന്ന ഒരു അഭിപ്രായ ലേഖനമാണ്. വസ്തുത, ചൈന സെമി കണ്ടക്ടർ രംഗത്ത് പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ മുന്നേറുകയാണെന്നുള്ളതാണ്. അമേരിക്കയുടെ ഉപരോധങ്ങൾ ചൈനയുടെ സാങ്കേതിക സ്വയം പര്യാപ്തതയ്ക്കുള്ള ശ്രമങ്ങളെ കൂടുതൽ ശക്തമാക്കി. ഇനിയും തെളിയിക്കപ്പെടാത്തത്, ചൈന ഉടൻ ലോകത്തിലെ ഏറ്റവും മികച്ച EUV ലിത്തോഗ്രാഫി സാങ്കേതിക വിദ്യ കൈവരിക്കുമെന്ന അവകാശവാദമാണ്. ആകെ വിലയിരുത്തുമ്പോൾ ചിപ്പ് രംഗത്തെ മത്സരം ഇന്ന് മുമ്പത്തേക്കാൾ കടുത്തതാണ്. ചൈന വലിയ മുന്നേറ്റം നടത്തിയെങ്കിലും അത്യാധുനിക ചിപ്പ് നിർമ്മാണ സാങ്കേതിക വിദ്യയിൽ അമേരിക്ക, തായ്വാൻ, നെതർലാൻഡ്സ്, ദക്ഷിണ കൊറിയ എന്നിവ ഇപ്പോഴും ശ്രദ്ധേയമായ മുൻതൂക്കം നിലനിർത്തുന്നു.